അസ്ഥിരം ജീവനം ലോകേ അസ്ഥിരം യൗവനം ധനം അസ്ഥിരം ധാരാപുത്രാദീ.